0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികം മായകോ
0: എക്വരികം മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യക അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ രാഷിദ അഹമ്മദ്. മ്യാഫ്താഗ് സ്വാകോഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിംഗ് ആ പേക്കായകു ബദ്ദൽ വൽമുഗ ഉമ്മീദുക അൽഗണേഷത് നസീം വക്വിലാണ്. വസ്സലാമലൈക്കും.

0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികം മായകോ
0: എക്വരികം മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്